0: ഇരിക്കണം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: ശുറു അല്ലാഹ് കെ നാം സേ ജോ ബഡാ മെഹർബാൻ നിഹായത് റഹം വാലാ ഹൈ.
1: യാ